ഹേ ഹായ് ഹലോ ഗുഡ് ഗുഡ് ഗുഡ് ഗുഡ് മോർണിംഗ് മൈ ഡിയർ ആൻഡ് ഡിയറസ് ബ്യൂട്ടിഫുൾ ലിസ്ണേഴ്സ്. യെസ് യു ഗൈസ് ആർ ട്യൂൺഡ് ഇൻ ടു യുവർ ഫേവറേറ്റ് ഫ്രീക്വൻസി 90. ദിസ് ഈസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞു കൂട്ടു കൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് വെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മീറ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ പ്രഭാതം എല്ലാവരും അടിപൊളിയായിട്ട് വളരെ സന്തോഷത്തോടുകൂടി വെൽക്കം ചെയ്തിട്ടുണ്ട്, വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ വിശ്വസിക്കുന്നു കേട്ടോ. എന്തായാലും എൻ്റെ കണ്ണിലുടക്കിയ ഒരു കോട്ട് ഞാൻ ഒന്ന് പറയട്ടെ കേട്ടോ. കോട്ട് ഇതാണ്, മടിയന്മാരുടെ പ്രവൃത്തി ദിവസം നാളെ ആയിരിക്കും എന്നതാണ്. ശരിക്കും വളരെ കുഞ്ഞൊരു സെൻറ്റൻസ് ആണ്, പക്ഷെ എത്ര അർത്ഥമുള്ള ഒരു സെൻറ്റൻസ് ആണ്. എപ്പോഴും നമ്മൾ ഈ മടിയന്മാർ, ഇവൻ എന്നെ പോലെയുള്ള മടിച്ചികളും കുറച്ച് മടിയന്മാരൊക്കെ ഉള്ള ഈ ഒരു സമൂഹത്തിൽ നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കസ്തൂരിമാൻ മൂവിക്കകത്ത് മീര ജാസ്മിൻ പറയുന്ന പോലെ, മദറെ ഞാൻ നാളെ തൊട്ട് നന്നാവും, എന്താ നാളെ തൊട്ട്, ഇന്നോട്ട് പറ്റില്ലേ എന്ന് പറയുന്ന പോലെ, നമ്മളെല്ലാം നാളെ നാളെ നീളെ നീളെ എന്ന് പറഞ്ഞിങ്ങനെ തള്ളി മാറ്റുന്നവരായിരിക്കും കേട്ടോ. അങ്ങനെയാണോ എൻ്റെ ലിസ്ണേഴ്സ്? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാൻ

മടിയന്മാരുടെ പ്രവൃത്തി ദിവസം നാളെയായിരിക്കും. വെൽക്കം ബാക്ക് ടു മോർണിംഗ് വെൽ വിത്ത് മീ ആർ ഷേമിറ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മൾ എപ്പോഴും ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കാൻ പറയുമ്പോഴും നമ്മൾ വിചാരിക്കും, ഓക്കെ നാളെ തൊട്ട് ഞാൻ നന്നാവും, നാളെ തൊട്ട് ഞാൻ പഠിക്കും, നാളെ തൊട്ട് ഞാൻ അത് ചെയ്യും, നാളെ തൊട്ട് ഞാൻ ഇത് ചെയ്യും. പക്ഷേ ഉണ്ടല്ലോ, ഇന്ന് ഈ ഒരു മൊമെന്റിൽ എനിക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കുകയാണെങ്കിൽ അവിടെയാണ് എൻ്റെ വിജയം എന്ന് പറയുന്നത്. അവിടെയാണ് ശരിക്കും ഞാനൊരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ആള് എന്ന് എനിക്ക് തന്നെ ബോധ്യപ്പെടാൻ ആയിട്ടുള്ളൊരു അവസരം കിട്ടുന്നത്. ശരിയല്ലേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഞാനൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യം കേട്ടോ, നമ്മളെപ്പോഴും ഉണ്ടല്ലോ, എന്തിനാണ് നാളെ നാളെ നാളെ എന്ന് പറഞ്ഞ ദിവസം നമുക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? അതുകൊണ്ട് തന്നെ ഒന്നും നാളേക്ക് മാറ്റി വെക്കാതെ ഇന്ന് ഈ ഒരു പ്രസന്റ് മൊമെന്റിൽ ചെയ്തു തീർക്കാനായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് കാര്യങ്ങളിൽ ഈവൻ നമ്മുടെ ലൈഫിലും കുറെ മാറ്റങ്ങൾ വരും. നാളെ ഞാൻ ചെയ്യാം, നാളെ ഞാൻ ചോദിക്കാം, നാളെ ഞാൻ പഠിക്കാം, നാളെ ഞാൻ അത് ചെയ്യാം, നാളെ ഞാൻ ഇത് ചെയ്യാം, അല്ല, ഈ ഒരു മൊമെന്റിൽ ഞാൻ പഠിക്കാം, ഈ ഒരു മൊമെന്റിൽ ഞാൻ ചെയ്യാം, ഈ ഒരു മൊമെന്റിൽ ഞാൻ ചോദിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറെ മാറ്റങ്ങൾ നമ്മുടെ ലൈഫിലും തനിയെ വരും. തിരിച്ചു വരാൻ നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേമിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെയ്മീറ ഒളിയോൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റ്യൻ്റെ ടൈമായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ SMS ക്വസ്റ്റ്യൻ ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോൾ അതനുസരിച്ച് ഉത്തരങ്ങൾ തരാം കേട്ടോ. അപ്പോൾ ചോദ്യം ദാ പിടിച്ചോളൂ. ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10, എങ്കിൽ ഞങ്ങൾ ആരാണ്? ഐ റിപ്പീറ്റ്, ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10, എങ്കിൽ ഞങ്ങൾ ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. ഭയങ്കര സിമ്പിളാണ്, ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ, യെസ്, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉത്തരങ്ങൾ വാട്സപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കൾക്ക് ശേഷം വീണ്ടും ജോയിൻ ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ. മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെയ്മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറയാണ് ഇവിടെ പ്രസന്റ് ആയിട്ടുള്ളത്. യെസ്, ഇന്ന് നമുക്കൊരു ബർത്ത്ഡേ വിഷ് വന്നിട്ടുണ്ട്. വൈഗയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വൈഗയുടെ സിസ്റ്റർ ആയിട്ടുള്ള സ്വാതിലക്ഷ്മിയുടെ ബർത്ത്ഡേ ആണ്. സോ സ്വാതിലക്ഷ്മി, വിഷ് എ വെരി ബ്ലെസ്ഡ് ഹാപ്പി ബർത്ത്ഡേ. എല്ലാവിധ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും കൊണ്ട് സർവേശ്വരൻ മനസ്സറിഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് നമ്മുടെ മൈ റേഡിയോ 90 FM-ലെ എൻ്റെ ക്രൂ മെമ്പേഴ്സിന്റെ വക എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പേരിലും നമ്മുടെ ലിസണേഴ്സിന്റെ പേരിലും ഞാൻ മനസ്സറിഞ്ഞ് ആഗ്രഹിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും എന്തെങ്കിലും വിഷസ് അറിയിക്കണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഏസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക്. നല്ല ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരും അല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷ്യ മീറ.

0: I feel your eyes are telling me something. I feel like keeping on looking at them. I feel my heart is beating faster. I feel speechless. What is happening to me? Is this love at first sight?
1: Hey, Vanamali. പ്രണയം കൊണ്ടു നനഞ്ഞ എൻ്റെ കൺപീലികൾ നിന്റെ നെറുകയിൽ മയിൽപീലിയാവുകയാണ്. ഒരു തലോടലിനായി തുടിക്കുകയാണ്. ഒരു ചുംബനത്തിന്

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മിറ. യെസ്, ഞാൻ ഈ ഒരു പാട്ട് പാടുമ്പോൾ ഒക്കെ എൻ്റെ ലിസ്ണേഴ്സ് ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവൾ ട്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ കാര്യം പറയാൻ പോവുകയാണ്. ഡെഫിനറ്റ്ലി, ഈ ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ പലർക്കും അത് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് ഓർമ്മകളെ കൂട്ടിച്ചേർക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു അനുഭവം കൂടിയാണ്. അവർക്കായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളൊരു കാര്യം, മിക്കവാറും ട്രെയിനിൽ ഇങ്ങനെ യാത്ര ചെയ്യുന്നവരുണ്ട്, ഒരുപാട് മെമ്മറീസ് ഒക്കെ കളക്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ കുറച്ച് മാറ്റങ്ങൾ ജൂലൈ 1st ശേഷം വരുത്തും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അങ്ങനെ കുറച്ച് മാറ്റങ്ങളുടെ ഭാഗമായിട്ട് ട്രെയിനുകളിൽ ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുന്നവർക്ക് 250 രൂപയായിരുന്നു ഇത്രയും നാളും പിഴയുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അത് 500 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല അതിൻ്റെ പരമാവധി ശിക്ഷ എന്ന് പറയുന്നത് 6 തടവോ അല്ലെങ്കിൽ 1000 രൂപ പിഴയോ ആണ് കേട്ടോ. ഇതിൽ ഒരു മാറ്റവും ഇല്ലാന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതുകൊണ്ട് നിരന്തരമായിട്ട് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരൊന്ന് ഈ ഒരു അപ്ഡേഷൻ അറിഞ്ഞിരിക്കുന്നത് വളരെ നന്നായിരിക്കും. എന്തായാലും കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല. മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർഷി മീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. ഞാൻ പറഞ്ഞിരുന്നു ജൂലൈ 1st ശേഷം കുറച്ച് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് എന്ന്. അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ധനകാര്യ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ധനനഷ്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ റിസർവ് ബാങ്ക് ബാങ്കിംഗ് ഓംബുഡ്സ്മാന് ജൂലൈ 1st മുതൽ 30 ലക്ഷം രൂപ വരെ പിഴ വിധിക്കാനായിട്ട് അധികാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ അത് 20 ലക്ഷം രൂപയായിരുന്നു കേട്ടോ. ഇതിനു പുറമെ ഈ കസ്റ്റമേഴ്സിനുണ്ടാവുന്ന ഒരു സമയനഷ്ടം, മാനസിക ക്ലേശം തുടങ്ങിയവയൊക്കെ കണക്കിലെടുത്ത് ഇനി ഒരു 3 ലക്ഷം രൂപ വരെ വിധിക്കാനായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് കേട്ടോ. നിലവിൽ അത് 1 ലക്ഷം രൂപയായിരുന്നു. അതായത് ജൂലൈ 1st ശേഷം ഇതൊക്കെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. സോ നമ്മൾ ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചിട്ട് മുന്നോട്ട് പോകട്ടോ. എന്തായാലും ഇനിയും കുറച്ചധികം സംസാരിക്കാനുണ്ട്. അതിനു മുൻപ് കുറച്ച് നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകൾ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി നിറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞു കൂട്ടുകൂടാം. ഇന്ന് എനിക്ക് പറയാനായിട്ടുള്ള വേറൊരു മാറ്റം, അതായത് ജൂലൈ 1st ശേഷം വന്ന വേറൊരു മാറ്റം എന്ന് വെച്ചാൽ ആധാർ കാർഡിൻ്റെ കാര്യത്തിലാട്ടോ. ആധാറുമായിട്ട് ബന്ധിപ്പിച്ചിരുന്ന ഇമെയിൽ, അതായത് ജൂലൈ 1st മുതൽ പുതിയ ആധാർ ആപ്പിലൂടെ സൗജന്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റൂ കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിൽ ഐ ഡി മാറ്റേണ്ടി വന്നാലും, അതായത് പുതിയൊരു ഓൾട്രേഷൻസ് വരുത്തണമെന്ന് തോന്നിയാലും നമുക്കിത് വളരെ ഈസി ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. എം ആധാർ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ജൂലൈ 1st മുതൽ പുതിയ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാവുക. അപ്പോൾ അതും മനസ്സിൽ വെക്കുക. അയ്യോ പഴയ ആധാർ ലഭ്യമല്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലയിന്റ് ഉണ്ടല്ലോ അല്ലെങ്കിൽ ടെക്നിക്കലായിട്ട് എന്തോ പറ്റിയിട്ടുണ്ടെന്നൊന്നും വിചാരിക്കേണ്ട. ജൂലൈ 1st മുതൽ ആധാർ ആപ്പ് മാത്രമായിരിക്കും ലഭ്യമാവുക. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്, കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാം മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമിറ ഒളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു കാര്യമാണ് ഈ പാസ്പോർട്ട് അപേക്ഷ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നതിനെ കുറിച്ചിട്ടോ. രാജ്യത്ത് പാസ്പോർട്ട് അപേക്ഷാ നിരക്കുകൾ ജൂലൈ 1st മുതൽ വൻ വർധനയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ പാസ്പോർട്ടിന് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ 36 പേജ് ഉള്ള പുതിയ പാസ്പോർട്ടിന് അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് 1500 രൂപയിൽ നിന്ന് 2500 രൂപയാക്കും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ താൽക്കാലിക അപേക്ഷയ്ക്കുള്ള നിരക്ക് 3500 രൂപയിൽ നിന്ന് 5000 രൂപയിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അബ്രോഡ് നിന്നുള്ള അപേക്ഷയിലും വൻ വർധനയുണ്ട് കേട്ടോ. സാധാരണ അപേക്ഷയുടെ നിരക്ക് $70 നിന്നും $125 ആക്കിയിട്ടുണ്ട്. വിദേശത്ത് നിന്ന് താൽക്കാലിക അപേക്ഷിക്കുന്നതിനുള്ള നിരക്ക് $250 ആക്കിയിട്ടുണ്ട് കേട്ടോ. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റിന്റെ നിരക്ക് 500 രൂപയിൽ നിന്ന് 750 രൂപയായിട്ടും ഉയർത്തിയിട്ടുണ്ട്. ഇതെല്ലാം ജൂലൈ 1st ശേഷം പ്രാബല്യത്തിൽ വരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. സോ ഓൾറെഡി വന്നു കഴിഞ്ഞിട്ടുണ്ട്. സോ ഇനി നമ്മൾ അപേക്ഷിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിൽ ഒന്ന് അവെയർ ആയിട്ട് അപേക്ഷിക്കാൻ ശ്രമിക്കാം കേട്ടോ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരും എല്ലാ മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷി മീറ.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷേമി റാ ഒള്ളി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നമ്മുടെയൊക്കെ ഉണ്ടല്ലോ കയ്യിലോ കാലിലോ ഒക്കെ എന്തെങ്കിലുമൊക്കെ മുറിവൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതൊന്ന് ഉണങ്ങാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ബാൻഡേജ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലോ, ഇച്ചിരി വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും, കുറച്ച് കോംപ്ലിക്കേറ്റഡ് സീനാണ് ബ്രോ എന്നൊക്കെ പറയാറില്ലേ. പക്ഷെ ഉണ്ടല്ലോ, അണുബാധ തടയുന്നതിനോടൊപ്പം മുറിവുകൾ അതിവേഗം ഉണങ്ങാനായിട്ട് സഹായിക്കുന്ന ഒരു സ്മാർട്ട് ബാൻഡേജ് വികസിപ്പിച്ചിരിക്കുകയാണ് ഗവേഷകർ കേട്ടോ. മുറിവുകൾ വെച്ച് കെട്ടാൻ സാധാരണ ഉപയോഗിക്കുന്ന കോട്ടൺ ഗോസ് ബാൻഡേജുകൾക്ക് അണുബാധ തടയാനോ വേദന കുറയ്ക്കാനോ ഉള്ളൊരു ശേഷിയില്ല കേട്ടോ. പക്ഷേ ഈ ഒരു ബാൻഡേജിൽ അതിനുള്ള ശേഷിയൊക്കെ ഉണ്ട്. പ്രകൃതിദത്ത അണുനാശിനിയായിട്ടുള്ള മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കൂർക്കുമിനാണ് നാനോ പാളിയിൽ നിറച്ചിരിക്കുന്നത്. ഇത് മുറിവുള്ള ഭാഗം എപ്പോഴും അണുവിമുക്തമായി സൂക്ഷിക്കാൻ സഹായിക്കും കേട്ടോ. എന്താണില്ലേ ഓരോരോ ടെക്നോളജിയുടെ പുരോഗതികളെ. എന്തായാലും ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ മറ്റാരുമല്ല മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷേ മീറ. Oh, no.

വെൽക്കം ബാക്ക് ടു മോർണിംഗ് ബെൽ വിത്ത് മീ ആർ ഷെമീറ ഒൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. യെസ്, നമ്മുടെ SMS ക്വസ്റ്റിന്റെ കാര്യം റിമൈൻഡ് ചെയ്യാനായിട്ടാണ് ഞാൻ ഓടി വന്നിരിക്കുന്നത്. നമ്മുടെ SMS ക്വസ്റ്റിന് കുറച്ച് പേരും കൂടി ഉത്തരങ്ങൾ തരാൻ ബാലൻസ് ഉണ്ട്. അതുപോലെ തന്നെ ചോദ്യം മിസ്സായപ്പോരും ഉണ്ട്. അവർക്കായിട്ട് ഞാൻ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ദാ പിടിച്ചോളൂ. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10 എങ്കിൽ ഞങ്ങൾ ആരാണ്? ഐ റിപ്പീറ്റ്, ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് 1 പോയാൽ 10 എങ്കിൽ ഞങ്ങൾ ആരാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ SMS ക്വസ്റ്റ്യൻ. അപ്പൊ ഇനിയിപ്പോ ഒട്ടും സമയം കളയാതെ നിങ്ങളുടെ ഉത്തരങ്ങൾ യെസ് നമ്മുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 9072879090 എന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. ഐ റിപ്പീറ്റ്, 9072879090 എന്ന നമ്പറിലേക്ക് ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഉത്തരങ്ങൾ വാട്സ്ആപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും ഒന്ന് മെൻഷൻ ചെയ്യാൻ കൂടെ മറക്കരുത്. ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകൾക്ക് ശേഷം വീണ്ടും കണക്ട് ചെയ്യാം. ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ഷെ മീറ.

അങ്ങനെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് ട്രാക്കുകളൊക്കെ കേട്ട് തിരിച്ചു വരുമ്പോൾ ഇത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ കഴിഞ്ഞ 3 മണിക്കൂറായി നിങ്ങളുടെ സ്വന്തം ആർഷി മിറയും ഇവിടെ പ്രസന്റ് ആണ്. യെസ്, നമ്മള് ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചു, ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുല്ലേ. പക്ഷേ ഇപ്പോ തൽക്കാലം ഞാൻ നമ്മുടെ മോർണിംഗ് ബെൽ പീടിക ഒന്ന് ക്ലോസ് ചെയ്യാൻ പോവുകയാണ്. അതിന് മുൻപ് എനിക്ക് പറയാനായിട്ടുള്ളത് ഒരു കാര്യവും നാളേക്ക് മാറ്റി വെക്കരുതെന്നാണ്. ഈവൻ എന്ത് കാര്യമാണെങ്കിലും, ഈവൻ മൈന്യൂട്ടായിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതൊരിക്കലും നാളേക്ക് മാറ്റി വെക്കരുത്. ഇനി ആ ഒരു കാര്യം നാളേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ വന്നില്ലെങ്കിൽ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു റിഗ്രറ്റ് അത് തന്നെയായിരിക്കും. സോ ഏതൊരു കാര്യമാണെങ്കിലും നമ്മൾ ഈ ഒരു മൊമെന്റിൽ അത് പോസിബിൾ ആക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ഒത്തിരി നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഗുണങ്ങളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവും കേട്ടോ. ആസ് ഓൾവേസ് ഞാൻ പറയാറുള്ളത് പോലെ തന്നെ, ബി ഹാപ്പി ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ് ആൻഡ് ബി ഗ്രേറ്റ്ഫുൾ ഫോർ ഈച്ച് ആൻഡ് എവറിത്തിങ്. ഇനിയിപ്പോ നാളെ കാണാം എന്നുള്ള ശുഭ പ്രതീക്ഷയിൽ തൽക്കാലം ടാറ്റ ബൈ ബൈ പറയുന്നത് മറ്റാരുമല്ല, മോർണിംഗ് ബെല്ലിൽ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർഷേ മിറ. യു ഗൈസ് ആർ ലിസ്ണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

വെരി ഗുഡ് മോർണിംഗ് ടു യുവർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജി അഞ്ജലിയാണ്. സോ ഇന്ന് കുറേ അധികം കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുണ്ട് കേട്ടോ. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കറക്റ്റ് 10 മണി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് തുടങ്ങല്ലേ ഇന്നത്തെ വിശേഷങ്ങളുടെ ആ ഒരു പൂരം? ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് ആയിട്ട് ഇരിക്കുകയല്ലേ? എന്തായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് ബഹടം പിടിച്ചൊരു പരിപാടിയാണ്. സംഭവം വേറൊന്നുമല്ല, തിക്കും തിരക്കും ബഹളത്തിന്റെ ഒക്കെ ഇടയിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, അത് പാക്ക് ചെയ്യണം, കൊടുത്തു വിടണം, അതിന്റെ ഇടയിൽ കൂടെ നമുക്ക് കഴിക്കണം, എന്തൊക്കെ പണികളാണ് അല്ലെ. പക്ഷെ നമ്മൾ എത്രയൊക്കെ പണികൾ ചെയ്യുമ്പോഴും അത് നമ്മൾ അത്രയും ഇൻട്രസ്റ്റോട് കൂടി ചെയ്യുന്ന കാരണം വലിയ കാര്യമായിട്ട് നമുക്കത് എഫക്ട് ചെയ്യാറില്ല. നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഒരു രസം വേറെ തന്നെയാണല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

ഇഷ്ടത്തോടു കൂടിയിട്ട് ഇൻട്രസ്റ്റോടു കൂടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങള് കുറച്ച് മധുരം കൂടി തന്നെയാണല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഈ ഒരു ഇഷ്ടം എന്ന് പറയുന്നത് ജോലി ചെയ്യുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും പഠിക്കുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തെങ്കിലും കുക്കിങ്ങിന്റെ കാര്യത്തിലായിക്കോട്ടെ, നമുക്ക് അത്രമാത്രം ഇഷ്ടത്തോടു കൂടിയിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെപ്പോഴും നമ്മൾ പെർഫെക്റ്റ് ആക്കി മാറ്റാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കും അല്ലേ. സപ്പോസ് എന്തെങ്കിലും ചെറിയൊരു മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാലും എത്രയും പെട്ടെന്ന് തന്നെ അതിനെ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിലാക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അതേസമയം നമുക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ ഒരിക്കലും ആത്മാർത്ഥത പ്രകടിപ്പിക്കില്ല. ആ എന്തേലും ആവട്ടെ എന്നുള്ള രീതിയിൽ ഒരു വഴിപാടായിട്ട് ചെയ്തു വെക്കണ ഒരു പ്രവണതയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. സോ എനിക്ക് പറയാനുള്ള കാര്യം വേറെ ഒന്നും അല്ല, ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അത് ഇഷ്ടത്തോടു കൂടിയിട്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നാൽ മാത്രമാണ് നമുക്ക് അത്രയും സിൻസിയറിറ്റിയോട് കൂടിയിട്ട് കമ്മിറ്റ്മെന്റോട് കൂടിയിട്ട് ആ ഒരു കാര്യം ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ ഫേവറേറ്റ് സ്റ്റേഷനായിട്ടുള്ള മൈ റേഡിയോ 90 FM-ൽ വേറെ ആരുമല്ല, ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ഓരോ കാര്യങ്ങളെ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യത്തിന് ഒരു പ്രത്യേകത കൂടുതലുണ്ടാവൂല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു ചായ പോലും ഉണ്ടാക്കുമ്പോൾ ആ ചായക്ക് മധുരം കുറച്ച് കൂടുതലായിരിക്കും. മധുരം മാത്രമല്ല, അതിനൊരു പ്രത്യേക സ്വാദ് തന്നെയായിരിക്കും. പണ്ട് കാർണോമാര് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഭക്ഷണം വിളമ്പുമ്പോ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനേക്കാളും അപ്പുറം ആ ഭക്ഷണം വിളമ്പുന്ന ആളുടെ മനസ്സിനാണ് പ്രാധാന്യം എന്ന്. അത്രമാത്രം പരിഗണനയോട് കൂടിയിട്ട് സ്നേഹത്തോടു കൂടിയിട്ട് വിളമ്പി കൊടുക്കുന്ന ഭക്ഷണത്തിന് മുമ്പിൽ നിന്ന് ആർക്കും എനിക്ക് പോകാനായിട്ട് പറ്റില്ല. അതിനി എത്ര പൊട്ട ഭക്ഷണമാണെന്നുണ്ടെങ്കിലും എല്ലാവരും അത് കഴിക്കുമല്ലേ. അതാണ് ആ ഒരു സ്നേഹത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഡെഡിക്കേഷന്റെ പ്രത്യേകത. തീരെ ഫുഡ് ഉണ്ടാക്കാനായിട്ട് അറിയാത്ത ഒരാൾ പോലും മാത്രം ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയിട്ട് ആ ഒരു എഫേർട്ട് എടുത്തിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു സ്നേഹത്തിനാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നതല്ലേ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജി അഞ്ജലി. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

നമ്മൾ സാധാരണക്കാരുടെ ഡെയിലി ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നവരാണ് സോഷ്യൽ മീഡിയയിലുള്ളവരും അതുപോലെ തന്നെ സെലിബ്രിറ്റീസും. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ RJ അഞ്ജലിയാണ് കേട്ടോ. ഈയിടെയായിട്ട് നമ്മളെല്ലാം

കാറ്ററീന കൈഫിനൊക്കെ അത്യാവശ്യം നല്ല ഏജ് ഒക്കെ ആയിട്ടുണ്ടല്ലേ. സ്റ്റിൽ ആളുടെ ഒരു ഹെയറിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് വേറെ ലെവലാണ്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർ ജെ അഞ്ജലിയാണ് കേട്ടോ. നല്ല കട്ടിയുള്ള മുടിയുള്ള പലർക്കും പ്രസവത്തോടു കൂടിയിട്ട് മുടി ഒഴിച്ചില് കലശലാവാറുണ്ട്. എന്നാൽ പ്രസവാനന്തരം കത്രീന പങ്കുവച്ച പല ചിത്രങ്ങളിലും മുൻപത്തേതിനേക്കാളും മുടി കത്രീനയ്ക്ക് ഉള്ളതായിട്ട് നമ്മൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ആഫ്റ്റർ ഡെലിവറി കത്രീന കൈഫിന്റെ ആ ഒരു മുടി വളർച്ചയും അതുപോലെ തന്നെ നീളമുള്ള തിളക്കമാർന്ന മുടിയൊക്കെ വെർച്വൽ ലോകത്ത് വലിയ രീതിയിൽ തരംഗമായിട്ട് മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നീളമുള്ള ഉള്ളുള്ള മുടി നിലനിർത്താനായിട്ട് ഓയിൽ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പ്രത്യേക കൂട്ടാണ് ഇത്രയും താരം യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണയും ഉള്ളിയും കരുവേപ്പിലയും നെല്ലിക്കയും ഉലുവയും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സംഭവങ്ങളാണ് ആ ഒരു ഔഷധ കൂട്ടിന്റെ ചേരുവകൾ. ആയുർവേദ ഗുണങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മുടെ സ്കാൽപ്പിന് ആഴത്തിലുള്ള പോഷണം നൽകുകയും ഹെയർ ഫോളിക്കുകളെ ഉത്തേജിപ്പിക്കുകയും മുടി വളർച്ച എനർജൈസ് ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. കൂടാതെ ഇത് താരന്റെ അഗേൻസ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ അകാല നിര തടയാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പണ്ട് മുതലേ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞു തരുന്ന കൂട്ടൊക്കെ തന്നെ ഇതിന്റെ പിന്നിൽ നിന്നല്ലേ. അതൊക്കെ തന്നെയാണ് കേട്ടോ സംഭവം. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. വിൽ ബി ബാക്ക് സൂൺ ആഫ്റ്റർ സം ബ്യൂട്ടിഫുൾ സെറ്റ് ഓഫ് സോങ്സ്. കേട്ടുകൊണ്ടിരിക്കുന്ന മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം RJ അഞ്ജലി.

ആലിയ ഭട്ടിന്റെ ഓരോ പുതിയ പിക്ചേഴ്സ് കാണുമ്പോഴും ഇവർക്ക് എന്താ പ്രായമാവുന്നില്ലേ എന്നുള്ളൊരു അസൂയ നിറഞ്ഞ കമന്റുകൾ പലപ്പോഴും കണ്ണിപ്പെടാറുണ്ടല്ലേ. നമ്മളെല്ലാരും മനസ്സിൽ ചോദിക്കുമ്പോൾ കുറെ പേര് അത് പരസ്യമായിട്ട് കമന്റായിട്ട് ചോദിക്കാറുണ്ട്. ശരീരം ചെറുപ്പമായിട്ട് സൂക്ഷിക്കുന്നതിലും മാത്രമല്ല തലയുടെ സ്കിന്ന് ഫ്രഷ് ആയിട്ട് സൂക്ഷിക്കുന്നതിലും ആലിയയ്ക്ക് നല്ല പോലെ ശ്രദ്ധയുണ്ട് കേട്ടോ. വേപ്പിലയും തുളസിയുടെ ഇലയും ഗ്രാമ്പും ഇത് മൂന്നും ചേർന്നിട്ടുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിറ്റോക്സിഫൈയിങ് ഹെയർ മാസ്ക് ആണ് ഇത്രേ ആലിയ ഭട്ട് യൂസ് ചെയ്യുന്നത്. ഇത് സ്കാൽപ്പിലെ ചൊറിച്ചില് മാറ്റാനും താരൻ ഇല്ലാണ്ടാക്കാനും തലയോട്ടി സ്വാഭാവികമായിട്ട് ക്ലീൻ ആക്കി ഹെൽത്തി ആയിട്ട് മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടിലെ വേപ്പിലേക്ക് ശക്തമായിട്ടുള്ള ആന്റി ബാക്ടീരിയൽ ആന്റി ഫംഗൽ ഗുണങ്ങളുണ്ട് ഇത്രേ. ആന്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുള്ള തുളസി സ്കാൽപ്പിലെ അസ്വസ്ഥതകൾ കുറയ്ക്കുകയും ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഗ്രാമ്പു ആണെന്നുണ്ടെങ്കിലോ ഹെയർ ഫോളിക്കുകളെ ഉത്തേജിപ്പിക്കുകയും തലയോട്ടി എപ്പോഴും ഫ്രഷ് ആയിട്ട് കീപ്പ് ചെയ്യുകയും ചെയ്യുന്നു. ഇനിയും ഉണ്ട് ഇതുപോലത്തെ കുറേ രഹസ്യക്കൂട്ടുകൾ, പക്ഷേ അതിനു മുമ്പ് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ബോളിവുഡ് ആയിക്കോട്ടെ ഹോളിവുഡ് ആയിക്കോട്ടെ എപ്പോഴും കത്തി നിൽക്കുന്ന ഒരു ആക്ട്രസ് ആണ് ദീപിക പദുക്കോൺ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം നൽകുന്ന ദീപിക ട്രഡീഷണൽ സൗന്ദര്യ കൂട്ടുകളുടെ ഒരു ആരാധികയാണ് അത്രേ. ദീപിക പദുക്കോണിന്റെ അഭിപ്രായത്തില് മുടി സംരക്ഷണത്തിനായുള്ള ഏറ്റവും മികച്ച ചേരുവ എന്ന് പറയുന്നത് അലോവെറയാണ്. ഫ്രഷ് അലോവെറ ജെല്ലിന്റെ കൂടെ ബദാം ഓയിലോ വെളിച്ചെണ്ണയോ മിക്സ് ചെയ്തിട്ട് പുരട്ടുന്നത് മുടിയുടെ തുമ്പിന് ഈർപ്പം നൽകുകയും അലസമായിട്ട് കിടക്കുന്ന മുടിയിഴകള് ഒതുക്കി നിർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സീക്രട്ട് കോമ്പിനേഷൻ മുടിയുടെ നാച്ചുറൽ തിളക്കം നിലനിർത്താനും സഹായിക്കും അത്രേ. തലയോട്ടിയിലെ ചൊറിച്ചിലകറ്റാനും ശിരോ ചർമ്മത്തിലെ തൊലി ഇളകിപ്പോരുന്നതും കുറയ്ക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1996 ജേർണൽ ഓഫ് ഡെർമറ്റോളജിക്കൽ ട്രീറ്റ്മെന്റിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ കറ്റാർ വാഴയ്ക്ക് തലയോട്ടിയിലെ വീക്കം കുറയ്ക്കാനും മുടി വളർച്ചയ്ക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒരുക്കാനും കഴിയും എന്നുള്ള ഒരു പരാമർശം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ദീപിക പദുക്കോൺ അലോവെറ ജെല്ലിന് ഇത്രമാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

ബോളിവുഡിലെ ഡാൻസിങ് സ്റ്റാർസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലേക്ക് ഓടിയെത്ത മാധുരി ദീക്ഷിതിനെയാണല്ലേ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജിക്. കൂടെ ഞാൻ ആർജെ അഞ്ജലിയാണ്. ഹെയറിന് നല്ല ഡീപ്പായിട്ട് ന്യൂട്രിയൻസ് കൊടുക്കുന്ന മാധുരിയുടെ സ്പെഷ്യൽ ഹെയർ പാക്ക് വെർച്വൽ ലോകത്ത് അത്രമാത്രം വൈറലാണ് കേട്ടോ. ഏത്തപ്പഴവും തൈരും തേനും ഇത് മൂന്നും ചേർത്തിട്ടുള്ളതാണ് ഇത്ര ഈ ഒരു ഹെയർ പാക്ക്. ഓവർ സ്റ്റൈലിംഗ് കാരണം ഹെയറിനുണ്ടാവുന്ന കേടുപാടുകൾ പരിഹരിക്കാനും മുടിയുടെ വരൾച്ചയൊക്കെ മാറ്റിയിട്ട് നാച്ചുറൽ തിളക്കം വീണ്ടെടുക്കാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഏജിന്റെ യാതൊരു ലാഞ്ചിനെ നമ്മുടെ ശരീരത്തിൽ കാണാൻ പാടില്ല എന്ന് അത്രയും നിർബന്ധമുള്ള ഒരു ആക്ട്രസ് ആണ് ശിൽപ ഷെട്ടി. യോഗയിലൂടെയും വ്യായാമത്തിലൂടെയും ശരീരത്തിന്റെ അഴകളവുകൾ നിലനിർത്തുന്ന ശിൽപ മുടിയുടെ സംരക്ഷണത്തിന്റെ കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല കേട്ടോ. അതിനു വേണ്ടിയിട്ട് നാച്ചുറൽ ഹെയർ ഗ്രോത്ത് വാട്ടറിനെയാണ് ശിൽപ ഡിപ്പെൻഡ് ചെയ്യുന്നത്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കാനും ആരോഗ്യകരമായിട്ടുള്ള വളർച്ച എൻകറേജ് ചെയ്യാനും ഒരു പ്രകൃതിദത്ത ഹെർബൽ ടോണറാണ് ആള് യൂസ് ചെയ്യുന്നത്. ഉലുവയും റോസ്മേരിയും അരിയും തേയിലയുടെ ഇലയും ഇതെല്ലാം വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ടാണ് ഇത്ര ഇത് തയ്യാറാക്കുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ഹെയർ ഗ്രോത്തിനെ നല്ല പോലെ ഉത്തേജിപ്പിക്കുകയും ഹെയർ റൂട്ട്സിനെ സ്ട്രോങ് ആക്കുകയും ഹെയർ ഫോളിക്കുകൾ ചുരുങ്ങിപ്പോകുന്നത് തടയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും ബോളിവുഡ് ആക്ട്രസസുകളുടെ ഈ രഹസ്യ കൂട്ടുകൾ ചില്ലറ സംഭവങ്ങളൊന്നും അല്ല അല്ലേ. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM.

മമ്മൂക്കയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലേ, സെൻസ് വേണം, സെൻസിറ്റിവിറ്റി വേണം, സെൻസിബിലിറ്റി വേണം. സ്റ്റൈലിംഗ് സെൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വാർഡ്രോബ് കുത്തി നിറച്ച ഡ്രസ്സ് ഒന്നും ഫിൽ ചെയ്യേണ്ട ഒരാവശ്യമില്ല. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദ ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. ഒരൊറ്റ കുർത്തി കൊണ്ട് തന്നെ എൻഡ്ലെസ് പോസിബിലിറ്റീസ് നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്. ഒരു പ്ലെയിൻ റെഡ് കുർത്തി കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അതും നല്ല അടിപൊളി ലിനൻ സിൽക്ക് മെറ്റീരിയലിൽ സ്ട്രെയിറ്റ് കട്ടായിട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന റെഡ് കുർത്തിയാണ് കയ്യിലെങ്കിൽ അത് നമുക്ക് പല വെറൈറ്റി മെത്തേഡ്സിൽ വെയർ ചെയ്ത് സ്റ്റൈലിംഗ് ചെയ്യാൻ പറ്റും കേട്ടോ. ക്ലാസിക് ആയിക്കോട്ടെ, മിനിമൽ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, ഫ്യൂഷൻ സ്റ്റൈലിംഗ് ആയിക്കോട്ടെ, ഫെസ്റ്റീവ് ആയിക്കോട്ടെ, ലയേർഡ് ആയിക്കോട്ടെ, കൂൾ സ്റ്റൈൽ ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, നമുക്ക് ഈ ഒരൊറ്റ കുർത്തി വെച്ചിട്ട് നല്ല സെറ്റായിട്ട് അടിപൊളിയായിട്ട് ചിത്തി നടക്കാൻ പറ്റുന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. നമ്മുടെ കയ്യിലുള്ള റെഡ് കുർത്തിയുടെ കൂടെ ഡെനിം ജാക്കറ്റും ബ്ലൂ കളർ ജീൻസും വെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ലുക്ക് അടിപൊളിയായിരിക്കില്ലേ? ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. ആ സങ്കല്പിച്ചിരിക്കുന്ന നേരം കൊണ്ട് നമുക്ക് കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം കേട്ടോ. ഇറ്റ്സ് മീ ആർ ജി അഞ്ജലി വിത്ത് യുവർ ഫേവറേറ്റ് ഷോ മാജിക് ലോജിക് ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

0: മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ കൂട്ടുകൂടാം.
1: സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് സട്ടക്ക് ഹേ.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ആൻഡ് വെരി ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ലിസണേഴ്സ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ ഞാൻ ആർജെ അഞ്ജലി. റെഡ് കുർത്തി പ്ലസ് പ്രിന്റഡ് ലോങ് ഫ്ലെയേർഡ് പലാസോ പാൻസ്, നല്ലൊരു അടിപൊളി കാഷ്വൽ വെയർ ആയിരിക്കും കേട്ടോ ഈ കോമ്പിനേഷൻ. റെഡ് കുർത്തിയുടെ കൂടെ നല്ലൊരു ചുടി ബോട്ടോം, അതിന്റെ കൂട്ടിന് നല്ല അടിപൊളി പ്രിന്റഡ് ആയിട്ടുള്ള ഫ്ലോയി മെറ്റീരിയലുള്ള ദുപ്പട്ട വെയർ ചെയ്ത് കഴിഞ്ഞാല് ഒരു എത്തനിക് ലുക്ക് നമുക്ക് കിട്ടും കേട്ടോ. ഓഫീസ് വെയർ ആയിട്ടും കോളേജ് വെയർ ഒക്കെ ആയിട്ട് റെഡ് കുർത്ത യൂസ് ചെയ്യാൻ കൂട്ടത്തിന് തന്നെ അതേ മെറ്റീരിയൽ ഉള്ള പാൻസും കൂടി യൂസ് ചെയ്താൽ മതി. ഇതാണ് മോണോടോണസ് സ്റ്റൈല്, ഏതൊരു ഒക്കേഷനും ആപ്റ്റ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റൈലിംഗ് ആണ്. റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓർഡിനറി ആണ് അല്ലേ. റെഡ് കുർത്തിയുടെ കൂടെ വെള്ള സ്ട്രെയിറ്റ് പാൻസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ലുക്കും സെറ്റ് സംഭവം തന്നെയാണ്. ഒരു ഫ്യൂഷൻ സ്റ്റൈലാണ് എന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും നോക്കാനില്ല. റെഡ് കുർത്തി പ്ലസ് ബ്ലൂ കളർ ജീൻസ്, ഇത്രയധികം സംഭവങ്ങള് ഈ ഒരു റെഡ് കുർത്തി വെച്ചിട്ട് നമുക്ക് സ്റ്റൈൽ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ തന്നെ ഓരോ കളറിനും ഓരോ തരത്തില് നമുക്ക് സ്റ്റൈൽ ചെയ്ത് ചെയ്യാൻ പറ്റും. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90.9 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക് ആണ്. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

കുട്ടികളുടെ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസിൽ ഒന്നാണ് കുക്കീസ്. ഈ കുക്കീസ് എന്നും കൊടുത്തു കഴിഞ്ഞാൽ അത്ര രസമുള്ള കാര്യമല്ല അല്ലെ. ഈ മൈദ എന്ന് പറയുന്ന സംഭവം അത്ര അങ്ങോട്ട് ഹെൽത്തി അല്ല. അങ്ങനെ വരുമ്പോ ഈ കുക്കീസിൽ തന്നെ കുറച്ചൊരു വെറൈറ്റി നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ദി ഷോ മാജിക് ലോജി. കൂടെ ഞാൻ ആർജി അഞ്ജലിയാണ് കേട്ടോ. നെയ്യില് കുറച്ച് ശർക്കര പൊടി നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് റാഗി പൊടിയും കാഷ്യൂനിട്ട് പൊടിച്ചതും ചേർത്ത് ഏലക്കാപ്പൊടി ഫ്ലേവറിനും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നമ്മുടെ ഈ ചപ്പാത്തി മാവിന്റെ ഒക്കെ പരുവത്തിന് വേണം കേട്ടോ സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഒന്നും നോക്കാനില്ല, ആവശ്യമുള്ള ഷേപ്പിൽ അങ്ങോട്ട് ഉരുട്ടി പ്രസ് ചെയ്തെടുത്തിട്ട് ബേക്ക് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അലങ്കോല പണിയൊക്കെ നമുക്ക് അതിന്റെ മുകളിൽ ചെയ്യാം. ബദാം കട്ട് ചെയ്ത പീസസോ കാഷ്യൂനട്ടിന്റെ പീസസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. സംഭവം കിടു ടേസ്റ്റ് ആണ്. ടേസ്റ്റിനേക്കാൾ ഉപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി കുക്കീസ് ആണ്. അപ്പോ ഇനി കുട്ടികളുടെ സ്നാക്ക് ബോക്സിലേക്ക് കൊടുത്തുവിടാനായിട്ട് ഹെൽത്തി ആയിട്ട് വേറൊരു കുക്കീസ് അന്വേഷിക്കേണ്ട കേട്ടോ. സ്റ്റേ ട്യൂൺഡ് ഓൺ മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നു മാജിക് ലോജി. കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ഞാൻ നിങ്ങളുടെ സ്വന്തം ആർജെ അഞ്ജലി.

Once again, welcome back and very, very, very good afternoon, dear listeners. Kate on drinking the magic logic and a good kater in your cotogodi dog. It train there and crack at the children in the Vera Arula. Ningle a magic friend at large and Jill Ernoto. Ipada Samaya Murumani Avarai, that means Namka Tata bye bye Pariare. Poganin Munba, Uri Kairin and Orme Picana, Namada life fill a Oro Kairingle Chayimurum, Adnodo Rishtang and Dethana it is Remikia. Karanam, Ishtatodi Chayimba Matrana, other success lake. എത്തിച്ചേരുള്ളൂ ആർക്കോ വേണ്ടിയിട്ട് ഒരു വഴിപാട് പോലെ ചെയ്തു തീർക്കാനാണെങ്കിൽ പിന്നെ അതിൽ എന്തർത്ഥമല്ലേ. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ഇഷ്ടപ്പെട്ട സബ്ജക്ട്സ് മാത്രമാണ് പഠിക്കാറുള്ളൂ അല്ലേ. അത് മിക്കവാറും ടീച്ചേഴ്സിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ സബ്ജക്ട് നമ്മൾ കുറച്ച് കൂടുതലായിട്ട് പഠിക്കും. ലൈഫിലും അങ്ങനെ തന്നെ വേണം. നമുക്ക് എല്ലാ കാര്യങ്ങളും ഇഷ്ടപ്പെടാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാലാണ് ആ ഒരു കാര്യം നമുക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ, ഒരു പെർഫെക്ഷനിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ. സോ ഞാൻ എന്നും പറയുന്ന പോലെ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുക, എനർജറ്റിക് ആയിട്ടിരിക്കുക, ലവബിൾ ആയിട്ടിരിക്കുക. അടുത്ത ദിവസം വീണ്ടും കേട്ടുമുട്ടാൻ സാധിക്കും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിൽ, ഒരു പ്രത്യാശയിൽ, ഒരു ഹോപ്പിൽ ഞാൻ വിട പറയുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് മാജിക് ലോജിക്, കൂടെ കേട്ടറിഞ്ഞ് കൂട്ടുകൂടി ഇത്രയും നേരം കുട്ടി കുട്ടി കുട്ടി വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത് നിങ്ങളുടെ സ്വന്തം ആർ ജെ അഞ്ജലി, ഓൺലി ഓൺ മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ஹலோ, குட் ஆஃப்டர்நூன் மை டியர் லிஸ்னர்ஸ், வெல்கம் டு மை ரேடியோ 90 FM. கேட்டறிஞ்ஞ கூட்டு கூடான் லஞ்ச் பிரேக் அடிச்சுண்டு அரிசே நிராஜ சாரகி இதவடத்திட்டு கிருதியா கிருதியா சமயத்த தென்னே எதக்கியாட பரிப்பாட்டி எல்லாரும் ഭക്ഷണമൊക്കെ കഴിച്ചവരുടെ ഉഷാറായിട്ടിരിക്കുകയാണോ? ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്നൊരാൾ വന്ന് ചോദിക്കുമ്പോൾ, ചിലവരുണ്ട് ഈ വർക്കിലൊക്കെ മുഴുകിയിട്ട് ഈ ഫുഡൊക്കെ സ്കിപ്പ് അടിച്ചിട്ട് ബ്രഞ്ചായി കഴിക്കുന്നവരൊക്കെ, അവർക്കൊക്കെ സത്യം പറഞ്ഞൊരു റിമൈൻഡറാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഫുഡിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമാണെന്ന് നമ്മൾ അറിയണം, ഇടയ്ക്കെങ്കിലൊക്കെ അറിയണല്ലേ. കാരണം നമ്മൾക്ക് അറിഞ്ഞിട്ടും ചില സമയത്ത് നമ്മൾ ചില കാര്യങ്ങൾ കണ്ണടച്ചു വിടാറുണ്ട്, ഏയ് അതൊക്കെ എന്ത് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു കാര്യം എപ്പോഴും ഓർക്ക, ഫുഡൊക്കെ കഴിക്കാൻ നേരത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് കഴിക്കാനായിട്ട് സമയത്തിന് ഭക്ഷണം കിട്ടുന്നുണ്ട്, ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇതുപോലും പറ്റാത്ത ഒരുപാട് പേരാണ് നമ്മുടെ ചുറ്റുള്ളത്. സോ നമ്മൾ എപ്പോഴും റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ്, ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക എന്നുള്ളതാണ്. സോ ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കുക, എന്തായാലും കഴിച്ചിട്ടില്ലെങ്കിൽ കഴിച്ചിട്ട് വരൂ. സൈഡ് നൈഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ കൂടി ഇവിടെ ട്യൂൺ ചെയ്യുന്നുണ്ട്. യു ഗൈസ് ആർ ലിസണിംഗ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ അർഷേ നിരാജ് ചാനക്കിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹൈ ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. ഈ ഭക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ റിമൈൻഡർ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ്, നമ്മൾ എവിടെയൊക്കെ പോയാലും നമ്മൾ എന്തൊക്കെ ചെയ്താലും എന്ത് കാര്യം വിട്ടുപോയാലും നമ്മളെന്നും വിളിച്ച് റിമൈൻഡ് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ നമ്മുടെ ആ ഒരു സർക്കിളിൽ. അതിലെടുത്ത് പറയേണ്ടതാണ് നമ്മുടെ പാരൻസ്. എവിടെയൊക്കെ പോയാലും എന്തെങ്കിലും കാര്യങ്ങൾ അയ്യോ ഞാൻ മറന്നോ എന്ന് ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ മറന്നിരുന്ന എന്തെങ്കിലും ഒഴുകി കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ വിളിച്ച് എപ്പോഴും ഓർമ്മിപ്പിക്കാൻ ായിട്ട് നമ്മൾ എത്രയൊക്കെ വലുതായാലും കൂടെ എന്റെ മോൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ് ഓരോ കാര്യം മാറ്റിവെക്കുന്നതും അതുപോലെ തന്നെ നമ്മളെ വിളിക്കുന്നതും ആ ഒരു സ്നേഹം ഉണ്ടല്ലോ, നമ്മൾക്ക് പറഞ്ഞറിയിക്കാനായിട്ട് പറ്റില്ലല്ലേ. എവറി ഡേ നമ്മളെ വിളിച്ച് ഓരോ കാര്യങ്ങൾ ചോദിച്ച് നമ്മുടെ കാര്യങ്ങൾ ഇന്നും വേണ്ടുന്നത്ര ചെയ്തു തരുന്ന നമ്മുടെ പാരന്റ്സിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. യെസ്, അപ്പൊ എന്തായാലും ആ ഒരു സ്നേഹത്തെ കുറിച്ചും പ്രതീക്ഷകളെ കുറിച്ചും കഥകളെയൊക്കെ കുറിച്ച് പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സമ്മാനത്തിനായിട്ടുള്ള ആ ഒരു സമയമായിരിക്കാണ്. ആ സമ്മാനത്തിനായിട്ടുള്ള ഒരു ചോദ്യം എന്താ എന്നൊക്കെ പറയുന്നതിന് മുൻപായി കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ അർഷയും നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ രാജ്യാണകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. യെസ് അഗ്രതി, ഇന്നത്തെ ആ ഒരു സമയം ആയിട്ടുണ്ട് നമ്മുടെ എസ്മസ് ചോദ്യത്തിനുള്ള ആ ഒരു സമയം. സോ നമുക്ക് ഇന്നത്തെ ആ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കാലേ. യെസ്, നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം, ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ 10 ഞങ്ങൾ ആരാണ്? ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് ഒന്ന് പോയാൽ 10 ഞങ്ങൾ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ്മസ് ചോദ്യം. സോ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യണ്ടേ? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072987 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം, 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും വായിക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും ഉത്തരമാകുന്ന ആ ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുൾ കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർഷയും ധീരാജി ശരകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെയൊക്കെ പേരൻസിന് നമ്മൾ ഈ ചെറുതായിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പറയാറുണ്ട്, എനിക്ക് അതാകണം ഇതാകണം. അതുപോലെ തന്നെ അവർക്കും ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകുമല്ലേ, എന്റെ മോനെ വലുതാകുമ്പോ ഇന്നയാളാക്കണം, അല്ലെങ്കിൽ പോലീസ് ആണെങ്കിൽ എന്റെ അച്ഛന്റെ പോലെ എനിക്ക് പോലീസ് ആകണം എന്നൊക്കെ നമ്മളൊരു ആഗ്രഹങ്ങളൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ ഒരു ആഗ്രഹത്തിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ആ ഒരു ജോലി കിട്ടാൻ നേരത്ത് എല്ലാം കയ്യിൽ നിന്ന് പോയാലുള്ള ഒരു അവസ്ഥ, അത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതുപോലെ നമ്മുടെ സേതുവിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, അച്ഛൻ പോലീസ് ഓഫീസറാണ്, ഒരുപാട് നാളായിട്ട് പോലീസ് ആകണം എന്നൊരു ആഗ്രഹവുമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണല്ലേ വിധിയുടെ കളികൾ എല്ലാം മാറി മറയാണ്. യെസ്, പറഞ്ഞു അതപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും, കിരീടവും ചെങ്കോലും നഷ്ടപ്പെട്ട ഒരു രാജാവിന്റെ കഥയാണ്. യെസ്, ഇപ്പൊ അതിലെ കിരീടം റേ റിലീസിനൊക്കെ വരുന്നുണ്ട്. സോ എന്തായാലും അത് കാലങ്ങൾക്ക് ശേഷം തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ആ ഒരു ഫീൽ നമ്മൾക്കറിയാലോ, കാലങ്ങൾക്ക് ശേഷം അത് ബിഗ് സ്ക്രീനിൽ നമ്മൾ

നമ്മുടെ ഫാമിലിയൊക്കെ ആയിട്ട് കാണുമ്പോൾ ഒരു ഫീൽ, അത് ആ ഒരു ഇത് വേറെ ലെവൽ തന്നെയാണ്. എന്തായാലും പറയാനാണെങ്കിൽ ഒരുപാട് കഥകളുണ്ട്. അതിന് മുൻപ് കുറച്ച് മനോഹരമായിട്ടുള്ള ഗാനങ്ങളിലേക്ക് കയറാം. നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഇറച്ചേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്, രാജജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. നമ്മുടെ മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കഥാപാത്രങ്ങളിൽ ഒരാളായ സേതുമാധവനെ അനശ്വരമാക്കിയത് നമ്മുടെ ലാലേട്ടനാണല്ലേ. ആ ഒരു പ്രകടനം ഒരു രക്ഷയുണ്ടായിരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ലോഹിതദാസിന്റെ ശക്തമായ തിരകഥയും സിബി മലയിലിന്റെ മികവുറ്റ സംവിധാനവും ചേർന്നപ്പോൾ ചെങ്കോൽ ഒരു സാധാരണ തുടർഭാഗമായിരുന്നില്ല, മറിച്ച് വളരെ റിയലിസ്റ്റിക് ആയിട്ട് ആഴത്തിലാണല്ലേ വരച്ചു കാട്ടിയത്. അതിലെടുത്തു പറയേണ്ടത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മലയാള സിനിമയിൽ അപൂർവമായ രീതിയിൽ ഒരു സിനിമയുടെ ക്ലൈമാക്സ് കിരീടം മറ്റൊരു സിനിമയുടെ തുടക്കമായി ചെങ്കോൾ മാറിയതാണ് ഈ സീരീസിന്റെ പ്രത്യേകത. ആൻഡ് അതുപോലെ തന്നെ നമ്മൾക്ക് ഈ ഒരു സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ വളരെ റിയലിസ്റ്റിക് ആയി തോന്നുന്നത് കൊണ്ട് തന്നെ ആ ഒരു കഥാപാത്രം നമ്മുടെ ഹൃദയങ്ങളിൽ ഇടം പിടിക്കും. അതുപോലെ തന്നെ ക്ലൈമാക്സിലേക്കൊക്കെ വരുമ്പോൾ രക്ഷയില്ല. എന്തായാലും സിനിമയെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ഇതിന്റെ വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഏതായാലും തിരിച്ചൊരു കുറച്ച് മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം അതിന് മുൻപ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ്, രാജജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ അർച്ചയും നീരാറ്റി ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. കിരീടവും അതുപോലെ തന്നെ ചെങ്കോലും സിനിമ കാണാനായിട്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ വന്ന് നിറയും. അതിൽ ആദ്യത്തെ ചോദ്യമായിരിക്കുള്ളൂ, ശരിക്കും സേതുമാധവൻ എന്ത് തെറ്റാണ് ചെയ്തത്? സാഹചര്യം അല്ല ഒരു മനുഷ്യനെ മാറ്റിയത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് ഉത്തരങ്ങളായിട്ട് നമ്മൾ സേതുമാധവനെ ന്യായീകരിക്കും. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്കറിയുന്ന ഒരാൾക്കാണ് ഈ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അവരുടെ ഭാഗത്തായിരിക്കുള്ളൂ അല്ലെ നിൽക്കുന്നുണ്ടാവുക. കാരണം അല്ലെങ്കിൽ നമ്മളാണ് ആ ഒരു സിറ്റുവേഷൻ എങ്കിൽ നമ്മൾ അവരുടെ പക്ഷമായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അതുപോലെ തന്നെ ഈ ഒരു കഥാപാത്രം പ്രേക്ഷകർ അത്രയ്ക്കും ഏറ്റെടുത്തിട്ടുണ്ട്. അവിടെ തന്നെ ആ ഒരു സിനിമ വിജയിച്ചു അല്ലേ. അതുപോലെ തന്നെ ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ വീണുപോയ ആളിനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ സമൂഹം ഒരു അവസരം കൊടുക്കണം അല്ലേ. എന്തായാലും ഈ ഒരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ, ഒരു സിനിമയല്ല രണ്ട് സിനിമയെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾക്കൊരാളുടെ ജീവിതം കാണുന്നത് പോലെ ആയിരിക്കുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ കണ്ണുകളും അറിയാതെ നിറഞ്ഞു പോകും. എന്തായാലും മീറു മൂവിയുടെ വിശേഷങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു ഇടവേള കൊടുക്കാണ്. നമ്മുടെ പാട്ടുപെട്ടിയിലെ പാട്ടുകൾക്കായിട്ടുള്ള ഒരു സമയമായിട്ടുണ്ട്. പാട്ടുകൾ കേൾക്കാം, പാട്ടുകൾക്ക് ശേഷം മറ്റൊരു മൂവി വിശേഷങ്ങളുമായി കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൊട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഇറച്ചി നീരാജ് ശാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

അഭിനയിച്ച അച്ചുവിന്റെ അമ്മ സിനിമയിലെ ആ ഒരു രംഗം ഇപ്പൊ റീക്രിയേറ്റ് ചെയ്തിരിക്കുകയാണല്ലേ ബോളിവുഡ് താരം വിദ്യാ ബാലൻ. ചിത്രത്തിൽ ഉർവശി അഭിനയിച്ച മുറി ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് പാചകം ചെയ്യുന്നതും അതുപോലെ തന്നെ മീരയെ കാണിച്ചു കൊടുക്കുന്ന രസകരമായ രംഗങ്ങളാണ് വിദ്യാപുര സൃഷ്ടിച്ചത്. ഇടയ്ക്ക് ഇതുപോലെ പഴയ സിനിമകളിലെ രസകരമായ സീനുകൾ തേടിപ്പിടിച്ച് അത് രസകരമായി പുനഃസൃഷ്ടിക്കുന്ന റീലുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടയ്ക്കിടെ വിദ്യ പങ്കുവെക്കാറുണ്ടെങ്കിലും ഈ ഒരു സിനിമയിലെ ഈ ഒരു ഡയലോഗ് കണ്ടപ്പോ വീണ്ടും പ്രേക്ഷകരത ഏറ്റെടുക്കുകയാണല്ലേ ചെയ്തത്. എന്തായാലും നമ്മുടെ ഈ ഒരു കൊച്ചു വർത്തമാനങ്ങൾക്കിടയിലെ മനോഹരമായിട്ടുള്ള ഗാനങ്ങൾക്കുള്ള ഒരു സവ്യമായിട്ടുണ്ട് പടുവട്ടിയിലെ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്ക് ശേഷം നമ്മൾക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺഡ് ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലഞ്ച് ബ്രേക്കിൽ അർഷേ നീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഷോ. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. പുതിയ മൂവീസിലേക്ക് വരുമ്പോൾ നമ്മുടെ സൂപ്പർ താരം യാഷിനെ നായകനാക്കി ഗിതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്ന ബ്രഹ്മാണ്ഡ ചിത്രമായ ടോക്സിക്കിന്റെ പുതിയ ടീസർ നിങ്ങൾ കണ്ടിരുന്നു. ആ ഒരു സിനിമയിലെ സ്ത്രീ കഥാപാത്രങ്ങളാണല്ലോ ഈ ടീസറിലൂടെ പരിചയപ്പെടുത്തിയത്. നയൻതാര, രുക്മിണി വസന്ത്, താര സുതാരിയ, ഹുമ കിയാര എന്നിവരാണ് സിനിമയിലെ നായികമാർ. അതുപോലെ തന്നെ നായകനായ യാഷിനൊപ്പം തന്നെ ഈ നായകന്മാർക്കും തുല്യ പ്രാധാന്യമുള്ള സിനിമയാകും ടോക്സിക്. ചിത്രത്തിൽ ഇരട്ട വേഷത്തിലാണ് യാഷ് എത്തുന്നത്. അതുപോലെ തന്നെ അച്ഛനും മകനുമായി താരം എത്തുന്നു എന്നും റിപ്പോർട്ടുകളിലുണ്ട്. അതുപോലെ തന്നെ മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷമാണ് ഗീതു മോഹൻദാസ് സംവിധാനം ചെയ്യുന്നത്. യാഷും ഗീതു മോഹൻദാസും ചേർന്നാണ് ഈ ഒരു സിനിമയുടെ തിരക്കഥ. ഏതായാലും ഈ ഒരു സിനിമ വിശേഷങ്ങൾക്കിടയിൽ നമ്മുടെ പട്ടുപിടിയിലെ പാട്ടുകൾ കൊട്ടുന്നുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാട്ടുകൾ. സ്റ്റേ ട്യൂൺ ടു മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. ലഞ്ച് ബ്രേക്കിൽ ഹർഷേ നീരജ് ജാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മുടെ ബോക്സ് ഓഫീസിൽ തരംഗമായ ഹൊറർ ത്രില്ലർ ചിത്രമായ ഓപ്സിഷൻ ദി അങ്ങനെ ഒ ടി ടിയിലേക്ക് എത്തിയില്ലേ. പരിചിതമായ വൻ താർനിരയൊന്നും ഇല്ലാതെ തന്നെ ചിത്രം മേക്കിംഗ് മികവ് കൊണ്ടും നായികയുടെ അഭിനയ പ്രകടനം കൊണ്ടുമാണ് ലോക ശ്രദ്ധ നേടിയത്. അതുപോലെ ഏകദേശം 10 കോടി രൂപയുടെ താഴെ ബഡ്ജറ്റിൽ നിർമ്മിച്ച ചിത്രം ലോകമെമ്പാടും വാറിയത് 3000 കോടിയാണല്ലേ. ഓപ്സിഷന് ആദ്യം ഒരു ഇന്റർനാഷണൽ ഫിലിംസിന്റെ ഫെസ്റ്റിവലിലാണ് പ്രദർശിപ്പിച്ചിരുന്നത്. അങ്ങനെയാണ് ഈ ഒരു ചിത്രം ശ്രദ്ധിക്കുന്നത്. തുടർന്ന് ഫോക്സ് ഫീച്ചേഴ്സ് ഈ ചിത്രം ഏറ്റെടുക്കുകയും സെൻസർ ബോർഡ് ചില രംഗങ്ങൾ വെട്ടിമാറ്റുകയും ചെയ്തു. പിന്നീട് ഇന്ത്യയിലെ മികച്ച ഓപ്പണിംഗ് ആണല്ലേ ചിത്രത്തിന് ലഭിച്ചത്. ഒ ടി ടിയിൽ അൺകട്ട് വേർഷൻ എത്തുമെന്ന് പറഞ്ഞെങ്കിലും തിയേറ്റർ പതിപ്പിൽ ഇല്ലാത്തത് 1-2 രംഗങ്ങൾ മാത്രമാണ്. എന്തായാലും നമ്മുടെ ഒരു വിശേഷങ്ങൾക്കിടയിൽ മനോഹരമായിട്ടുള്ള പാട്ടുകൾക്കുള്ള ഒരു സമയമായിട്ടുണ്ട്. കേൾക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാടുകൾ. ലഞ്ച് ബ്രേക്കിൽ അർഷേ ധീരാജ് ജാനകിയാണ് നിങ്ങളുടെ

ஹே ஹலோ, வெல்கம் பேக் டு அவர் ஷோ லஞ்ச் பிரேக்கில் ரிஷேந்தி ரஜிஷ் அனகி ஆடாதிகள் கூடி உள்ளது. எஸ் அங்கே குறச்சு பேரும் கூட ഉണ്ട്. ആ കാൽക്കുലേഷൻസ് ഒക്കെ അയക്കാനായിട്ട് ഏത് കാൽക്കുലേഷൻസ് എന്നല്ലേ നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യത്തിന്റെ കറിയാണ് പറഞ്ഞു വന്നത്. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ കുറച്ചു പേർക്കൊക്കെ ഉണ്ട് ആ ഒരു ചോദ്യം മിസ്സായവർക്കൊക്കെ വേണ്ടി ഞാൻ ഒന്നും കൂടി ആ ഒരു ചോദ്യം റിപ്പീറ്റ് ചെയ്യാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചു പിടിച്ചോളൂ. ചോദ്യം ഇതാണ്: ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് ഒന്നു പോയാൽ 10 ഞങ്ങൾ ആരാണ് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ എസ് എം എസ് ചോദ്യം. ഞങ്ങൾ ഒന്നിച്ചു നിന്നാൽ 9, ഞങ്ങളിൽ നിന്ന് ഒന്നു പോയാൽ 10 ഞങ്ങൾ ആരാണ്? ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? വേഗം ഫോൺ എടുത്ത് നമ്മുടെ ഒഫീഷ്യൽ നമ്പർ ആയ 9072878709909 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. നമ്പർ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം: 9072879090 എന്ന നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ പേരും സ്ഥലവും മായ്ക്കാനായിട്ട് മറക്കരുത് കേട്ടോ. എന്തായാലും മൊത്തം മായ്ക്കുന്ന ഒരു സമയം കൊണ്ട് ബ്യൂട്ടിഫുള്ള കളർഫുൾ പാട്ടുകളിലേക്ക് കയറാം. കേട്ടറിഞ്ഞു കൂട്ടുകൂടാ ലഞ്ച് ബ്രേക്കിൽ ജാനകിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്.

ഹേയ് ഹലോ, വെൽക്കം ബാക്ക്. ലഞ്ച് ബ്രേക്കിൽ ഋഷേന്ദ് രാജശാനകിയാണ് നിങ്ങളുടെ കൂടിയുള്ളത്. സംസാരിച്ചിരുന്ന സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം ദേ 4 മണിയോട് അടുത്തിട്ടുണ്ട്. അതായത് ഇന്നത്തേക്ക് ടാറ്റ ബൈ ബൈ പറയേണ്ട ഒരു സമയം ആഘാറായി. സോ പോകുന്നതിന് മുൻപ് എന്റെ ലിസണേഴ്സിനോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരുപാട് പേർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. അതായത് നമ്മുടെ മേലെ നമ്മൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, നമ്മുടെ പാരന്റ്സിന് ഒരു പ്രതീക്ഷകൾ ഉണ്ടാവും, നമ്മുടെ ബന്ധുക്കൾക്ക്, നമ്മൾക്ക് അടുത്തറിയുന്നവർക്ക് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടാവും. ഒട്ടും പറയാത്ത ആൾക്കാർക്ക് പോലും ഓരോ പ്രതീക്ഷകൾ വന്നിരിക്കാം. പക്ഷേ അവിടെ ആദ്യം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതമാണ്, നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ, ഈ മറ്റുള്ളവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ മാറുമ്പോൾ നമ്മുടെ ഒരു ഐഡന്റിറ്റി നഷ്ടപ്പെടുകയാണ് അല്ലേ. സോ എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതെ നമ്മൾക്ക് വേണ്ടി ജീവിക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത്. അതുപോലെ തന്നെ അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക, എൻജോയ് യുവർ ലിറ്റിൽ മൊമെന്റ്സ്. സ്റ്റേ ഹാപ്പി, സ്റ്റേ കൂൾ, സ്റ്റേ ഹെൽത്തി, സ്റ്റേ സ്ട്രോങ്, സ്റ്റേ കൂൾ. ഓൺലി ഓൺ മൈ റേഡിയോ 90.FM. കേട്ടറിഞ്ഞു കൊണ്ട് കൂടാ ലഞ്ച് ബ്രേക്കിൽ. Rishendi Rajashanagi signing off now.

മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം.

ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ കയ്യിലോട്ട് വന്ന് ചേരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ ഉച്ചയ്ക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചിക്കൻ ബിരിയാണി വേണം നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ടൈമിൽ അത് യാദൃശ്ചികമായിട്ട് നമ്മുടെ കയ്യിലേക്ക് വന്ന് ചേരുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ നമുക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഇതിനെ ഒരു കാര്യമുണ്ട്, ഇതിന് പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു റീസണുണ്ട്. അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് നേരം കൂടി കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻഡ് കീപ് ലിസണിങ്, യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ. സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രണവാണ് കൂടെയുള്ളത് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് ചില കാര്യങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിന് മുൻപ് തന്നെ നമ്മുടെ മുന്നിൽ എത്തിച്ചേരുന്ന ആ ഒരു സിറ്റുവേഷൻ, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു ഫ്രീക്വൻസി കറക്റ്റായിട്ട് നമ്മുടെ യൂണിവേഴ്സായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയമാണെന്ന് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം. എന്നാൽ അങ്ങനെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യവും അതിൻ്റെ കറക്റ്റ് ഫ്രീക്വൻസിയിൽ കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ വിചാരിക്കാത്ത സമയത്ത് നമ്മുടെ കയ്യിൽ വന്ന് എത്തിച്ചേരും. അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടുള്ള ഒരു ആളുമായിട്ടാണ് ഞാൻ അടുത്ത് വരാൻ പോകുന്നത്. കാരണം ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഡ്രീം അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇതേപോലുള്ള ഒരു ആഗ്രഹം, ചെറിയൊരു ഫയർ ഉള്ളിൽ കാത്തു സൂക്ഷിച്ച് അതിൻ്റെ പിന്നാലെ ഓടി ഈ ലോകം തന്നെ കീഴടക്കിയ ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെപ്പറ്റി നമുക്ക് കൂടുതൽ അറിയാനുണ്ട്, കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ആൻഡ് കീപ് ലിസണിങ്, യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കൂടെയുള്ളത് സ്വന്തം ആർജി പ്രണവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചുമായി സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മയർ റേഡിയോ 90 FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർച്ച് പ്രണവാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യം ഈ ലോകം തന്നെ കീഴടക്കിയ ആ ഒരു വ്യക്തിയെക്കുറിച്ചാണ്. താൻ എന്താണ് എന്നും തൻ്റെ സ്വപ്നം എന്താണെന്നും വ്യക്തമായ ധാരണയുള്ള ഒരു വ്യക്തി. തൻ്റെ 15-ാമത്തെ വയസ്സിൽ ഒരു ഹൃദ്രോഗം പിടിയിട്ടപ്പോൾ അതിന് തൻ്റെ സ്വന്തം ഇച്ഛാശക്തി കൊണ്ടും തൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും അതിനെ നേരിട്ട് വിജയിച്ച് ഇന്ന് 2026 എത്തുമ്പോൾ ഈ ലോകം തന്നെ ഒരു ഇൻസ്പിറേഷനായിട്ടുള്ള അല്ലെങ്കിൽ റോൾ മോഡലാക്കിയിട്ടുള്ള ആ ഒരു വ്യക്തി. ഞാൻ പറയുന്ന ആള് ആരാണെന്നുള്ളത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. നൺ അദർ ദാൻ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഡോസ് സാന്റോസ് അവേരോ. നമ്മൾ ക്രിസ്റ്റ്യാനോയെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. ക്രിസ്റ്റ്യാനോ എന്ന ആ ഒരു വ്യക്തി എങ്ങനെയാണ് ഈ ലോകത്തിനെ ഇൻസ്പയർഡ് ആകുന്നത്, എന്നെ ഇൻസ്പയർഡ് ആക്കുന്നത്, നിങ്ങളെ ഇൻസ്പയർഡ് ആക്കാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കേട്ടറിയാം. കീപ് ലിസണിങ്, യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത്. ലാസ്റ്റ് ബെഞ്ചിൽ ആൻഡ് സ്റ്റേ ട്യൂൺ.

ആൻഡ് വെൽക്കം ബാക്ക്. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM കേട്ടറിഞ്ഞ് കൂട്ടുകൂടാ. നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടുതലത് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് CR7 ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റിയാണ്. ആള് 2003 അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം സ്പോർട്ടിംഗ് CP എന്ന് പറയുന്ന പോർച്ചുഗലർ ക്ലബിലായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം പിന്നീട് സ്പോർട്ടിങ്ങും അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡും കൂടിയിട്ടുള്ള ഒരു മത്സരത്തിൽ തൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഡിഫൻഡേഴ്സിനെ അദ്ദേഹത്തെ പിടിച്ചു കെട്ടാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സർ അലക്സ് ഫെർഗുസൺ, അതിൻ്റെ കോച്ചായിട്ടുള്ള അലക്സ് ഫെർഗുസനോട് റിക്വസ്റ്റ് ചെയ്യുകയും പിന്നീട് 2003 മുതൽ 2008 വരെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുന്നു. അതിനുശേഷമാണ് അതായത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ വന്നതിന് ശേഷമാണ് നമ്മളെല്ലാവരും CR7 എന്നുള്ള ഒരു ബ്രാൻഡ് തന്നെ നമ്മൾ കാണാനിടയാവുന്നതും കേൾക്കാനിടയാവുന്നതും. ക്രിസ്റ്റ്യാനോയെ പറ്റി ഇനിയും ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് സംസാരിക്കാനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ജേണി എന്ന് പറഞ്ഞാൽ അത്രയും വൈഡാണ്. നമുക്ക് ഇനിയും സംസാരിക്കാം. കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഇസ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രണവാണ് കൂടെയുള്ളത് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് സ്റ്റേ ട്യൂൺ.

ഹായ് ഹലോ, വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസ്ണിംഗ് മൈ റേഡിയോ 90 FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രണവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റിയിട്ടാണ്. ആൻഡ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ശേഷം അദ്ദേഹം 2008 അവിടെ നിന്നും മാറിപ്പോയത് പിന്നീട് ഈ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ ക്ലബ്ബായിട്ടുള്ള റയൽ മാഡ്രിഡിലോട്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷം, അല്ലെങ്കിൽ ബിഫോർ റയൽ മാഡ്രിഡ് ആൻഡ് ആഫ്റ്റർ റയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം വന്നതിന് ശേഷമാണ് തുടർച്ചയായി 4 തവണ അദ്ദേഹം ക്ലബിന് വേണ്ടിയിട്ട് ചാമ്പ്യൻസ് ലീഗ് ട്രോഫി 4 തവണ എടുത്തു കൊടുത്തത്. അദ്ദേഹത്തിൻ്റെ മെൻറ്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്ന ആ ഒരു കളി അദ്ദേഹം ആദ്യം തന്നെ മാനിഫെസ്റ്റ് ചെയ്യും. അതായത് ഞാനിന്ന് ഈ കളിയിൽ ഇത്ര അധികം ഗോളടിക്കും, അല്ലെങ്കിൽ ഞാനിന്ന് ഇങ്ങനെയൊക്കെയാണ് കളിക്കാൻ പോവുക എന്നുള്ള ഒരു പൊതുധാരണ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആ ഒരു അവസ്ഥ ആളാദ്യം ബിൽഡ് ചെയ്തിട്ടാണ് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക. അതുപോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും. അതായത് നമ്മൾ ഏതൊരു കാര്യം ചിന്തിക്കുമ്പോഴും നാളെ ഞാൻ എന്താവും എന്നതിൻ്റെ അപ്പുറത്ത് ഞാൻ ഇന്ന് എങ്ങനെയാണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ട് നാളേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളൊരു കാര്യം. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്. ആർ ജെ പ്രണവാണ് കൂടെയുള്ളത്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. ആർ ജെ പ്രണവാണ് കൂടെ ഉള്ളത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്, കേട്ടറിഞ്ഞ് കൂട്ടുകൂടെ. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പറ്റിയിട്ടാണ്. നമ്മൾ ഇത്ര നേരം അദ്ദേഹത്തിൻ്റെ കളിയെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ജേണിയെ പറ്റിയിട്ടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം എന്താണെന്ന് അറിയണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് വർക്ക് എങ്ങനെയാണ്, അദ്ദേഹം ഡിസിപ്ലിൻ ആവുന്നത് എങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അദ്ദേഹം ട്രെയിനിങ് ഗ്രൗണ്ടിലോട്ട് എത്തുന്നത് ബാക്കിയുള്ള ഓരോ പ്ലെയർ എത്തുന്നതും വളരെ നേരത്തെയായിരുന്നു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഞാനായിരിക്കും കിങ്, ഞാനാണ് നമ്പർ വൺ എന്നുള്ള ആ ഒരു സെറ്റപ്പിലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ഡിസിപ്ലിൻ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ ലൈഫ് സ്റ്റൈലും എന്ന് പറയുന്നത്. ഈവൺ ഫാമിലി ആയിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ കരിയറിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ സ്ഥലത്തും അദ്ദേഹം ഒരു ഡിസിപ്ലിൻ കൈകാര്യം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളുടേതായിട്ടുള്ള ഓരോ പ്രൊഫഷണലി, അതായത് നമ്മുടെ പ്രൊഫഷണലിലൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള ഒരു ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള, നമ്മൾ ആഗ്രഹിക്കുന്ന ഏതൊരു കാര്യത്തെയും നമുക്ക് നമ്മുടെ കൂടെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും, നമ്മുടെ സ്വപ്നത്തെ നമുക്ക് കൈവരിക്കാൻ സാധിക്കും. അതുതന്നെയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഇതുവരെയും ഈ ലോകത്തിന് കാണിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലോകകപ്പൊക്കെ ആണല്ലോ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡാൻസാണ് കാണാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് ഡാൻസിൽ തന്നെ അദ്ദേഹം കപ്പ് ഉയർത്തട്ടെ എന്ന് തന്നെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്, യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർ ജെ പ്രണവാണ്. കേട്ടതിന് കൂട്ടുകൂടാം ലാസ്റ്റ് ബെഞ്ചിൽ. സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസ്ണിംഗ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത് ലാസ്റ്റ് ബെഞ്ചിൽ. നമ്മൾ റൊണാൾഡോയെ പറ്റി സംസാരിച്ച് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരുന്നു അല്ലേ. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു മോട്ടിവേഷണലായിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത്, നമ്മൾ എത്ര പാവപ്പെട്ട അല്ലെങ്കിൽ എത്ര ഡൗൺ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നും ഏറ്റവും ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നുമല്ല, നമ്മുടെ മെൻറ്റാലിറ്റി നമ്മുടെ മൈൻഡ് സെറ്റ് ഒന്നും മാറ്റിക്കഴിഞ്ഞാൽ അത് തീരാവുന്ന പ്രശ്നമുള്ളൂ എന്നാണ് റൊണാൾഡോയുടെ ലൈഫിൽ നിന്നും നമുക്ക് പഠിക്കാനുള്ളത്. അതായത് അദ്ദേഹം ദാരിദ്ര്യത്തിൽ നിന്ന് ലോക ഫുട്ബോളിൻ്റെ ബ്രാൻഡായിട്ട് ഈ ലോകത്തിൻ്റെ കൊടുമുടിയിലെത്തിയത് അദ്ദേഹത്തിൻ്റെ ഒറ്റ കഠിനാധ്വാനവും അതുപോലെ തന്നെ ആത്മവിശ്വാസവും കൊണ്ടാണ്. നമ്മൾ ഓരോരുത്തരും അതുപോലെ തന്നെയാണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യത്തെ ഇഷ്ടത്തോടുകൂടി തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളും നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് തന്നെ എത്തിച്ചേരും. ആൻഡ് കീപ് ലിസ്ണിംഗ്, യു ആർ ലിസ്ണിംഗ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ കൂടെ സ്വന്തം ആർജി പ്രണവാണുള്ളത്. ലാസ്റ്റ് ബെഞ്ചിൽ ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

ഹായ് ഹലോ, വെൽക്കം ബാക്ക്. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കൂടെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുവിടാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് നമ്മൾ ആഗ്രഹത്തെ പറ്റിയിട്ടും നമ്മുടെ സ്വപ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിനെ പറ്റിയിട്ട് ഞാൻ പറയാം. കാരണം നമ്മളെല്ലാവരും ഒരുപാട് സ്വപ്നം കാണുന്നതാണ്. ചില സ്വപ്നങ്ങൾ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യമായിട്ട് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതേപോലുള്ളൊരു സ്വപ്നം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മിസ്റ്ററി വേൾഡ്, അതായത് ഒരു അവതാർ പോലെ, അല്ലെങ്കിൽ അവതാറിലത്തെ മരങ്ങളെ പോലെ, അതേപോലെ നമ്മൾ കാണുന്ന ഈ മഞ്ഞ് വീഴുന്ന കുറേ മലകളുള്ള അത്തരത്തിലുള്ളൊരു സ്ഥലം. അതൊരിക്കലും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. അത്തരത്തിലുള്ളൊരു സ്ഥലം ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നു. യാദൃശ്ചികമായിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലോട്ട് പോയപ്പോൾ, അവൻ്റെ വീട് ഇവിടെ നിന്ന് മാറി വയനാട് ൊക്കെ കഴിഞ്ഞിട്ട് പോയിട്ടുള്ളൊരു സ്ഥലത്താണ്, നീലഗിരി എന്ന് പറയും. അവിടെ നിന്ന് ഞാൻ ഊട്ടി പോകുന്നു. അങ്ങനെ ആ പോണ പോക്കിൽ അവൻ പറയുന്നടാ, ഇങ്ങനൊരു സ്ഥലമുണ്ട്. അത് ഏതാ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിന്നക്കോര എന്ന് പറയും. കിന്നക്കോരയിലേക്ക് പോകുമ്പോൾ എൻ്റെ മൈൻഡിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എങ്ങടെ പോകണമെന്ന് പോലും എനിക്കറിയണ്ടായിരുന്നില്ല. സഡൻലി ഞാൻ ഒരു വേർഡിലോട്ട് എൻ്റർ ആവുകയായിരുന്നു. കാരണം ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട്, ഇതേപോലൊരു സ്ഥലത്തേക്ക് ഞാൻ പോയിട്ടുണ്ട്. ഈ ഒരു സ്ഥലം എങ്ങനെയാണ്, എന്താണ് എന്നുള്ളതൊക്കെ ഓരോന്നും ഈച്ച് ആൻഡ് എവരിത്തിങ് എനിക്ക് കാണാപാടായിരുന്നു. അത്തരത്തിലുള്ളൊരു സ്വപ്നം, നിങ്ങളും അങ്ങനത്തെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടായിരിക്കും. കിന്നക്കോര പറ്റിയിട്ടുള്ള ചെറിയ കുറച്ച് വിശേഷം കൂടി നിങ്ങളടുത്ത് പറയാനുണ്ട്. അത് കേട്ടുകൊണ്ടിരിക്കുക. അതിപ്പോൾ തന്നെ പറയാം, മൈ റേഡിയോ 90 FM ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടറിഞ്ഞ് കൂട്ടുവിടാൻ വേണ്ടി നിങ്ങൾ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ്. ലാസ്റ്റ് ബെഞ്ചിൽ ആൻഡ് സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രണവാണ് കൂടെയുള്ളത് ലാസ്റ്റ് ബെഞ്ചിൽ. ഞാൻ കിന്നക്കോരയ്ക്ക് പോയത് ബൈക്കിലായിരുന്നു, ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടിയിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓരോ സ്ഥലവും നമ്മൾ എത്തിച്ചേരുമ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു പിക്ചർ, അതായത് ഞാനിത് കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ ഈ ഒരു സംഭവത്തെ ഞാൻ സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണോ, ഇത് സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്നറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ശരിക്കും പറയുമ്പോൾ നമ്മളുടെ സ്വപ്നം നമ്മളറിയാതെ തന്നെ നമ്മളുടെ കൂടെ സഞ്ചരിച്ച് അതിനെ കറക്റ്റായിട്ടുള്ള ഒരു പ്രോപ്പർ ചാനലിലൂടെ കൺവേ ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഈ യൂണിവേഴ്സ്. കാരണം അങ്ങനെയല്ല എങ്കിൽ ഞാൻ ഒരിക്കലും ആ ഒരു സ്ഥലം കാണില്ല. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വപ്നങ്ങളെ നേടിയെടുത്തതും അതുപോലെ തന്നെ സ്വപ്നം കണ്ട സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാനും ഈ ഒരു കാര്യം നിങ്ങളെ ഇൻസ്പയർഡ് ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജെ പ്രണവാണ് കൂടെയുള്ളത് ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് സ്റ്റേ ട്യൂൺഡ്.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങൾ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത്. ആൻഡ് നമ്മൾ കിന്നക്കോരയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു, നമ്മൾ സ്വപ്നത്തെ പറ്റി പറഞ്ഞു, അങ്ങനെയെല്ലാം പറയുമ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് മാറ്റം കൊണ്ടുവന്ന ഒരു പുസ്തകമുണ്ട്, ദ സീക്രട്ട്. റോണ്ട ബേൺ എന്ന് പറയുന്ന ഒരു ഓതർ, അവരെ എനിക്ക് തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് ദ സീക്രട്ട് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തെയും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആ ആഗ്രഹം നമ്മളെ തിരിച്ചാഗ്രഹിക്കുമെന്ന് പൗലോ കൊയ്ലോ തൻ്റെ ആൽക്കമിസ്റ്റ് ബുക്കിൽ പറഞ്ഞതുപോലെ, അതിനേക്കാളൊക്കെ വലിയ ഒരു വൈഡായിട്ടുള്ള ഒരു ഏരിയ നമുക്ക് തുറന്നു തരുന്ന ഒരു പുസ്തകമാണ് സീക്രട്ട്. ഇതെല്ലാം തന്നെ, അതായത് നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ സ്വപ്നം കാണുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെല്ലാം നമ്മളുടെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യിക്കാൻ കഴിവുള്ള ഒരു പുസ്തകമാണ് ദ സീക്രട്ട് എന്ന് പറയുന്നത്. ഈ സീക്രട്ട് വായിച്ചതിന് ശേഷം നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ പേഴ്സണലി എനിക്കുണ്ടായിട്ടുള്ള ഫീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെന്തുകൊണ്ട് എൻ്റെ അടുത്ത് വരാൻ ഇത്ര വൈകി, ആ ഒരു ഫീലായിരുന്നു എനിക്ക് ഈ പുസ്തകം കിട്ടിയപ്പോൾ. അതുപോലെ തന്നെയായിരിക്കും നിങ്ങൾ ഓരോരുത്തരും ഓരോ പേജുകളും ഇത് വായിക്കുമ്പോൾ കിട്ടുന്നത്. സീക്രട്ടിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട്. ആൻഡ് കീപ് ലിസണിങ്, യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത്. സ്റ്റേ ട്യൂൺ വിത്ത് ലാസ്റ്റ് ബെഞ്ച്.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജെ പ്രണവാണ്. കേട്ടറിഞ്ഞു കൂട്ടുകൂടാൻ ലാസ്റ്റ് ബെഞ്ചിൽ. ആൻഡ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷനും അതുപോലെ തന്നെ മാനിഫെസ്റ്റേഷനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തെ പറ്റിയാണ്. ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകത്തിലെ മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. അതായത് നമ്മൾ ലോകത്തിനോട് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനോട് നമ്മൾക്കുള്ള കാര്യത്തിന് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യുക, നന്ദി പറയുക. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമുക്ക് നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നമുക്ക് നല്ലൊരു വണ്ടിയുണ്ട്, നമുക്ക് അത്യാവശ്യം അറിവുണ്ട്, ഇതിനൊക്കെ ഇത് തന്നതൊക്കെ നമ്മുടെ ഈ ഒരു യൂണിവേഴ്സ് ആയിരിക്കുമെന്നല്ല യൂണിവേഴ്സ് ആണ് നമുക്ക് ഇതെല്ലാം തന്നത്. അപ്പോൾ നമ്മൾക്കുള്ള കാര്യത്തെ നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്ദി പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സ് ബാക്കിയുള്ള കാര്യങ്ങളെ കൂടെ നമ്മുടെ ഉള്ളിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അടുത്തിലോട്ട് എത്തിക്കും. അത് സ്വപ്നങ്ങളാണെങ്കിലും നമ്മൾ ആഗ്രഹിച്ച ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ഉള്ളിലേക്ക് ആകർഷിക്കും, നമ്മളെ അടുത്തേക്ക് വരും. അതുതന്നെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതൊരാളുടെ ഒരു ഇൻ്റർവ്യൂ എടുത്തു കഴിഞ്ഞാലും ആദ്യം പറയുക, മാനിഫെസ്റ്റ് ചെയ്യുക, ആഗ്രഹിക്കുക, നമ്മൾക്കൊരു സമയം വരും. ഇപ്പോൾ ടൊവിനോ തോമസ് ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, നമ്മുടെ സമയം, ആ ഒരു സമയത്തെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ, ആ സമയം എന്തായാലും ഒരിക്കൽ നിങ്ങളുടെ കൂടെ എത്തും. ആ സമയമെന്ന് പറയുന്നതാണ് നമ്മുടെ ആഗ്രഹവും നമ്മുടെ മാനിഫെസ്റ്റേഷനും നമ്മുടെ ആ പവറും എന്ന് പറയുന്നത്. കീപ് ലിസണിങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മൈ റേഡിയോ 90 FM ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജ് പ്രണവാണ്. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ ലാസ്റ്റ് വിജിൽ. ആൻഡ് സ്റ്റേ ട്യൂൺ.

വെൽക്കം ബാക്ക് ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാൻ നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത്. ആൻഡ് കേട്ടുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ബെഞ്ചാണ്. എത്ര പെട്ടെന്നാണല്ലേ ഒരു 3 മണിക്കൂർ നമ്മൾ സംസാരിച്ചിട്ടും കഥകൾ പറഞ്ഞും ഇൻസ്പയർഡായിട്ടും ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തിട്ടൊക്കെ പോയത്. എനിക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായിട്ടുണ്ട്. അതിനു മുന്നേ നമ്മൾ പറഞ്ഞ കാര്യങ്ങളും ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ ആഗ്രഹിക്കുക, എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും പരിധികളില്ലാതെ അനന്തമായി ആഗ്രഹിക്കുക. ആഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും, അത് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും. ഇപ്പം നമ്മളൊരു ഗോള് സെറ്റ് ചെയ്തു, അത് വലിയൊരു സംഭവമാണ്. ചെറിയ ഗോൾ സെറ്റ് ചെയ്യുക, അതിനെ ഫോക്കസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക. അങ്ങനെ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്തിട്ട് വൺ ഡേ നമ്മൾ ആഗ്രഹിച്ച ആ പൊസിഷനിലേക്ക് എത്തും. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്. ഈ യൂണിവേഴ്സും നമ്മുടെ കൂടെ നിൽക്കുന്നൊരു പരിപാടിയാണ്. സോ പരിധികളില്ലാതെ അനന്തമായി ആഗ്രഹിക്കുക, ഇഷ്ടപ്പെടുക. കീപ് ലിസണിങ് മൈ റേഡിയോ 90 FM. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ്. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ ഇവിടുന്ന് പോവുകയാണ്. നമ്മൾ വീണ്ടും കേട്ടുമുട്ടും. കീപ് ലിസണിങ്, കീപ് ലിസണിങ്, കീപ് ലിസണിങ്. ആൻഡ് യു ആർ ലിസണിങ് മൈ റേഡിയോ 90 FM. കേട്ടറിഞ്ഞ് കൂട്ടുകൂടാം. നിങ്ങളുടെ സ്വന്തം ആർജി പ്രണവാണ് കൂടെയുള്ളത്. ലാസ്റ്റ് ബെഞ്ചിൽ ടാറ്റ, ബൈ ബൈ.

ಸರಿ ಗಮ ಪದ ಗಮ ಪದ ನಿ ಗರಿ ಸನಿ ದರಿ ಸನ್ನಿ ದ ಬ